ഭരയാ മൽസാധു ഖണ്ഡൽ ഖണ്ഡാഹി പൂർവിലേ ഗുരുതായ മനഹർമേ മണ്ഡല മണ്ഡാഹി കർ സാധു അഞ്ജലി പുന വഡാഹേ കർ ഡണ്ടാവോത് പുന വഡാഹി രഹാവു സാഗത ഹര സാധന ജാണയാ തന്യാന്തര ഹൈ കണ്ടാഹേ ജ്യോ ജ്യോ ചല ഹൈ ചുഭ ദുഃഖ പാവഹേ ജമകാൽ സഹ സര ഡണ്ടാഹി ഹര ജന ഹര ഹര നാമ സമാണേ ദുഃഖ ജന്മ ജനം മരണ ബഹു ഖണ്ഡാഹേ അവനാശി പുരുഖ പായാ പരമേശ്വര ബഹു സോഭ ഖണ്ഡ ബ്രഹ്മണ്ഡാഹേ ഹമ ഗരീബ മസ്കീന പ്രഭു തേരേ ഹര രാഖ രാഖ ബഡ വഡാഹേ ജന നാനക നാമ ധാര ടേക ഹൈ ഹര നാമേ ഹി സുഖ മണ്ഡാഹേ.

നിരാലം ജാനത്തെ ഭേദ ഭേദി അറിയാലം നിരങ്കാർ നിർവകാർ നിരതാമ്പ ആദ നീലനാഥ സാമ്പ ജാക്കൂടു ജാർത്ത ഭേദ ജാക്കോ ഭേവന പാവത്ത ഭേദ.